ശരവധികൾയാണഗുണഗണം അപ്രമേയപാരത്നാകരം ഭഗവന്തം ശ്രീരാമചന്ദ്രം ശരണമഹം പ്രപദ്യേ. ഓം അപ്രമേയപാരത്നാകരായ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമഃ. ചരണകമലേ സമന്ദ്രപുഷ്പാഞ്ജലി സമർപ്പ